0: ദിവ്യ എഫ് എം, ദിവ്യഹിന്ദ് നായകും.
1: അസ്സലാമു അലൈക്കും. നോദിയേക്ക് മെഗഹേർട്സ് ദിവഹി എഫ് എം കുറിയേക്കെന്ത വൈറൽ വൈബ് മിസ്സിസ് ലാഗമുളി ആ ഷോയ്ക്ക് ഫറാത്തു മർഹബ. മി ഹഫ്താഗെ വൈറൽ വൈബ് ഷോയാക്കി ഗവിസ്മി ബദൽ കൊല്ലി അൾഗുൺ ഫഹീദ. മി ഷോയ്ക്ക് മ്യൂസിക്കി എക്കിയക്ക് ജമാൻ തവുക ദുനിയക്ക് ഹിസാബ് തവുക എക്കി ഗൊയ്ഗൊത്ത മഷൂറേഫവാ അദിവസ് അൾഗുൺമെങ്കി ഹന്താണു ഫിലുവാലം ഉദഗു ലവതക എ ലവതക ബെഹെ മൗലുമാത്തി ഹുന്തേ നഗിനസിരുംഗെ മക്സദ്ഗ അൾഗുൺമെ കുറിയേക്കെന്ത ഷോയ്. മി ഹഫ്താഗെ ഷോ മി ഖാസ കൊല്ലനി മഷൂർ മ്യൂസിക് ലെജൻഡ് ആശാ ബോസ്ലേക്ക് ഹന്താണ. നവാർ സത്യക തിരിസ് തിമ്മനാഹറുഗെ സെപ്റ്റംബർ മഹുഗെ അബ്ബണദുവഹു ഫംവി ആശാ ബോസ്ലെ മി ദുനിയ ദൂകുരി ദിഹാ സബ്ബിസ്വനാഹറുഗെ ഏപ്രിൽ മഹുഗെ ബാർവണദുവഹു. ആശാ ബോസ്ലെയക്കി മ്യൂസിക്കി ദുനിയഗ ആദ്യ ഖിലാ ഫുണർവെരി ഫണ്ണാനെ. അഡ്ഡിഹാഹറുഗെ ദിഗു മാസിയങ്ങു ആശാഗെ ഫണ്ണി ദതുരുഗ ഫിലിം തകഷാ ആൽബം തകം ഇതം ഹാസ്ലവതകെ റെക്കോർഡ് കോ ഹിന്ദി സിനിമാഗെ താരീഹുഗദു എമ്മെ കുളദാണ ലവകിയും തിരിയാഗെ ലഗബ് ഏനവണി കഷവർ കുഫ. മി ഹഫ്താഗെ പ്രോഗ്രാം കാൾകുൻ ബലാലാണി ഏനാഗെ ജാദുവിയാഡും മുളി ദുനിയ മുനിഫൂഹി ഫിലുവാൽദി ബൈ ഫാഹക്കൊല്ലവെ ലവതക. നവാർസത്യക ഹദ്ദിഹ എവ്വണാഹറു നേരുന്നു ഫിലിം കരാവൺഗെ ലവ പിയതു അബ്തോ ആജായക്കി ഇതുരു താരഫക ബേനുമാണ് ലവേനു. ആശാ ബോസ്ലേഹ ഫിരിമീഹ ആർ ഡി ബർമൻഗെ അടും ഇവിഗെന്ദ മി ലവാൻ ഫിണിഗെന്ദനി ഹെലൻഗെ ഫരിഹരക്കാത്തകെ. മി ലവേക്കി ഏഗെ ജോഷാ ഫോറിഗെ സബും മിഹാരുസ് കിനബൈഗെ മെതുക മക്ബൂൽ ലവേ. മി ലവയ തയ്യാറുവുംഗെ ഗൊത്തും ലവാഗെ ഹിമ്മനെ അവസവഹ നേവാല ബാത ഫരിതകുറുമ കാറുഗെന്ദ ആശാഗെ ഡ്രൈവറു കമ്പൊടുവെഗെ ഹോസ്പിറ്റലക് ഗെന്ദം വീതോ എഹിക്കമവേ. മീ ആശയ മിലവാഗെ മസക്കത്തുകെ തെരേൻ എമ്മെ മജാവി എങ് ഹാദിസാക്കമ ഏന ഹിസ്സാ കൊഫവേ. മീ മിലവാഗെ ഫോറിയ ജോഷ് കെനസ്തിനുമ ആശാകുരി ബുറ മസക്കത്തുകെ രീതി മിസാലെ.

അതെ, ചാലുറാകു മിഷോയിൻ മിരേ മീ അടു ഇവിഗിന്ദേ ഹമ മുളിൻവെസ് ദിവഹി ഉഫെദ്ദുന്ത ഇങ്ങേത്തു ദിവഹി അമില്ല റാകുത ഓർമിങ്ങെ ഫണ്ണാണു ഉഫദ്ദാഫവാ ഹമ രീതി ദിവഹി ലവത അടു ഇവിഗെ മിദേ ദെമ്മെ എമ്മെ ഫോമി ഗെനസ്തിൻ ലവേകി വിസ്ന വിസ്ന മീഗെ കവ വേർഷൻ കിയാഫ വിസ്മിവണി ഹമ മീ മെസോ മോഡ് ഇങ്ങേത്തു മുഹമ്മദ് മാജിദ് നത മെസോ മോഡ് mezo moda ekiga mi mezo mod ke dariful mira majit lawakiya fa mi bani elawa e kawa version tibef na me demme mi genestini mi aisa warming ge mi mirege show ni mala fa mi wakielani anika samariyeti di amildara ke ge laweti bef na me genesten mu mi far mi geneste laweki ves kawa version e kifo machan rang mi hama di ve amildara gu lawatoge tere mara mi kamya bara mi ginabeka kam di lawe mi lawage mi yamin ge version tibef na me mi genesteni mirege mi chaluraak mi showing em fahu laveka em ha hun terina war baachveri wagut kolaken edemo wakelani erat kur be anne hafta ge wes mi gadi on men haasa kurani hama mulin wes tivi amilla raaku lavataka haasa kon ade chaluraak ge showing onna anne hafta ge aadita dohge regandu aggadi fanere

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷഹുദാ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അൾഗുമെ മി ഗെനസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗെനസ്സെനി മി വാഹകഗെ ബാർവണ ബാ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.